ശ്രീ പരാഭവനാം സംസരം ദക്ഷിണായനം ആഷാഢമാസം ബഹുളപക്ഷം തദീയ ആഗസ്റ്റ് നെല 1వ తేదీ ఈ రోజు శనివారం.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും മലയാളം പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടക മാസം 16-ാം തീയതി, ശനിയാഴ്ച. ഗ്രാമകേരളം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ എന്നിവ ഇന്നത്തെ പരിപാടിയിൽ കേൾക്കാം.

ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി ബാരട്ടാങ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. ഈ ബോട്ടിന്റെ ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഷഹീദ് ദ്വീപിലേക്ക് എം വി ജോളിബോയ് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 എം വി സ്ട്രൈറ്റലൻഡ് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ശ്രീവിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി റാണിലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ഷഹീദ് ദ്വീപിലേക്ക് എം വി രംഗത്ത് നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങും. എം വി റാണിചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് 3-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 1 ആഗസ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാന ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ വലിയ അഖിലേന്ത്യാ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1920 ആഗസ്റ്റ് 1 ഗാന്ധി

ജി ഈ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള സഹകരണം പൂർണമായി പിൻവലിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം.

പ്രിയ ശ്രോതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ലോകമെമ്പാടും 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരം ആഘോഷിക്കുന്നു. ശിശുക്കൾക്ക് പ്രകൃതി നൽകുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അമ്മയുടെ മുലപ്പാൽ. പ്രസവശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ശിശുവിനെ മുലയൂട്ടി തുടങ്ങണം. കൊളസ്ട്രം അഥവാ ഇളം മഞ്ഞ നിറത്തിലുള്ള പ്രഥമ മുലപ്പാൽ രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ്. ലോകമെങ്ങും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മുലയൂട്ടുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും മുലപ്പാൽ എല്ലാ കുട്ടികളുടെയും അവകാശമാണെന്നും അത് ലഭ്യമാക്കേണ്ടത് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ജോലി സമയങ്ങളിലുൾപ്പെടെ കൃത്യമായ ഇടവേളകളിൽ മുലയൂട്ടുന്നതിന് സ്വതന്ത്രവും സൗകര്യപ്രദവുമായ ഇടങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന്റെ ആവശ്യകതയും ലോക മുലയൂട്ടൽ വാരാചരണം ഓർമ്മിപ്പിക്കുന്നു. ഗ്രാമകേരളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം.

0: പുലരിയിലെ പാട്ടുകാർ. ചിത്രീകരണം, രചന സജി എണ്ണക്കാട്,
1: പക്ഷികൾ മഹത്തായ സൃഷ്ടികളാണ്. വശ്യ സൗന്ദര്യം നിറഞ്ഞവയാണ് പക്ഷികൾ ഏറെയും. നമ്മുടെ പക്ഷികൾ അവയുടെ ചുറ്റുമുള്ള ഗ്രാമീണ പരിസ്ഥിതിയെ പരിപോഷിപ്പിക്കുകയും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നു. ഗ്രാമീണ പ്രഭാതങ്ങളെ പാടിയുണർത്തുന്ന നാടൻ പക്ഷികൾ മുതൽ കാട്ടുപക്ഷികളും ദേശാടന പക്ഷികളും ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ മനോഹരമായ പാട്ട് കേൾക്കാത്ത പ്രഭാതമുണ്ടോ? ആരാണിത്ര ഈണത്തിൽ പാടുന്നത് എന്ന് നോക്കാൻ തിണ്ണയിലെ ചാരുകസേരയിൽ അല്പനേരം ഇരുന്നാൽ മതി. മുറ്റത്തെ വേപ്പുമരത്തിന്റെ ഇളം കൊമ്പിൽ ഈ നനുത്ത പ്രഭാതത്തിൽ ആരാണ് ഇത്ര മധുരമായി പാടുന്നത്? പാട്ടിനോളം വലുപ്പമില്ലാത്ത ഇത്തിരി പോന്ന ഒന്ന് രണ്ട് കുരുവികളുടേതാണ് മധുരമുള്ള സംഗീതം. കാതോർത്തിരുന്നു പോകും. വേപ്പിന്റെ അടുത്ത കൊമ്പിലും അനക്കം കണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കറുപ്പും വെളുപ്പും നിറമുള്ള രണ്ട് പക്ഷികൾ മണ്ണാത്തിപ്പുള്ളാണ്. പാടുമ്പോൾ ഇടയ്ക്കിടെ വാലുയർത്തി താളം പിടിക്കുന്ന പോലെ തോന്നും. അലക്കിത്തേച്ച വസ്ത്രം പോലെ അവയുടെ ചിറകുകൾ മനോഹരമായിരിക്കുന്നു. ഈ പക്ഷികൾ ഇടയ്ക്കൊന്ന് പാട്ട് നിർത്തും. ചുറ്റും പരതി ഇലകൾക്കിടയിലെ ചെറുപ്രാണികളെ കൊത്തിയെടുക്കുന്നു. അടുത്ത കൊമ്പിലേക്ക് ചിറകനക്കി ചാടിയിരുന്ന് ആരെയും കൂസാതെ പാട്ട് തുടരുന്നു. ഇണക്കിളികളാണെന്ന് തോന്നുന്നു. അവ മാറി മാറി പാടുന്നു. മണ്ണാത്തിപ്പുള്ളിന്റെ അരികിലെ കൊമ്പിൽ മറ്റു ചില കിളികളുമുണ്ട്. ഇവയ്ക്ക് വെളുത്ത പട്ടയുള്ള ചിറകുകൾ കാണുന്നില്ല. ഇടയ്ക്കിടെ വാലുയർത്തുന്നുണ്ട്. കൊമ്പിൽ നിന്ന് നിലത്തേക്ക് ചാടി പിന്നെ നിലത്തിരുന്ന് ഈണത്തിലൊരു പാട്ട്. കൽമണ്ണാത്തിയും നന്നായി പാടുന്നുണ്ട്. വീടിനു ചുറ്റും അകലെയും പക്ഷികളുടെ പാട്ട് കേൾക്കാം.

തൊട്ടടുത്ത ചാമ്പമരം നിറയെ കായ്ച്ചു നിൽക്കുകയാണ്. ചാമ്പയ്ക്ക ചെമന്ന റോസ് നിറത്തിൽ വലിയ മുത്തുകൾ പോലെയോ കുഞ്ഞൻ ബോളുകൾ പോലെയോ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ആദ്യകാലത്ത് തന്നെ ചാമ്പമരത്തിൽ കലവിളിയാണ്. വിവിധതരം പക്ഷികൾ കട്ടുറുവൻ കിളിയാണ് പതുങ്ങിയിരിക്കുന്നത്. മഞ്ഞക്കിളിയും ഒപ്പമുണ്ട്. മഞ്ഞക്കിളിയുടെ പാട്ട് കേൾക്കാം. ചിന്നക്കട്ടുറുവൻ കിളി ചാമ്പമരത്തിലിരുന്ന് കുട്രൂ കുട്രൂ കുട്രൂ എന്ന് നീട്ടി വിളിക്കുന്നു. ആ വിളി കേട്ട മറ്റൊരു കുട്രുവൻ കിളി ദൂരെ എവിടെയോ ഇരുന്ന് കുട്രൂ കുട്രൂ കുട്രൂ എന്ന് നീട്ടി വിളിക്കുന്നു. ചാമ്പമരത്തിൽ മഞ്ഞക്കിളികൾക്കൊപ്പം മാടത്തെയുമുണ്ട്. മാടത്തെയും ചൂളം വിളിക്കുന്നുണ്ട്. എത്ര ഈണത്തിലും താളത്തിലുമാണ് പക്ഷികൾ ശബ്ദമൊരുക്കുന്നത്. ഗ്രാമീണർ മാടത്ത എന്ന് വിളിക്കുന്ന മൈനയാണ് താരം. എത്ര മനോഹരമായിട്ടാണ് മുറ്റത്തവ ഓടി നടക്കുന്നത്. പ്രഭാതങ്ങളിൽ പൂക്കളിൽ തേനുണ്ണാനെത്തുന്ന തേൻകിളിയുടെ അഴക്, സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ മയിൽവർണം പോലെ ശോഭയേറുന്നത് എന്ത് ചന്തമാണ്. വേഗത്തിലുള്ള അവയുടെ ചിറകടി ആരെയും അമ്പരപ്പിക്കും. വേഗത്തിൽ ചിറകടിച്ച് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നീണ്ട് നേർത്ത ചുണ്ടുകൊണ്ട് പൂക്കളിലെ തേൻ കുടിച്ച് അവ മതിമറക്കുകയാണ്. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി എന്ന സിനിമാ ഗാനം പോലെ തന്നെ ഒരു മണവാട്ടിയാണ് കാക്കത്തമ്പുരാട്ടി. അല്പം ഉയർന്ന മരക്കൊമ്പിലോ ലൈൻ കമ്പിയിലോ ഇരുന്ന് ഏറെ നേരം കാക്കത്തമ്പുരാട്ടി പാടുന്നത് കേൾക്കാൻ കഴിയും. തെങ്ങോലകളിൽ ഞാന്നുകിടക്കുന്ന ഓലേഞ്ഞാലിയുടേത് നീണ്ട വാലും മഞ്ഞ കലർന്ന തവിട്ട് നിറമുള്ള ചിറകും ചെറിയ വളഞ്ഞ കൊക്കുമൊക്കെയുള്ള മനോഹര രൂപമാണ്. കാക്കത്തമ്പുരാട്ടിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഇരട്ടവാലൻ കിളിയാണ് പ്രഭാത പാട്ടുകാരിൽ കേമൻ. അല്പം ഉയർന്ന തെളിഞ്ഞ കൊമ്പിലോ റോഡിലെ ലൈൻ കമ്പിയിലോ ആണ് മൂപ്പരുടെ ഇരിപ്പ്. ഒറ്റയിരിപ്പിൽ ഈണത്തിൽ പാടാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. കൂടാതെ മറ്റു പക്ഷികളുടെ ശബ്ദം അനുകരിക്കുന്നതിനാൽ ഇരട്ടവാലൻ കിളിയെ മിമിക്രിക്കാരൻ എന്ന് പക്ഷിസ്നേഹികൾ വിളിച്ചുപോരുന്നു. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നറിയാമായിരുന്നിട്ടും പക്ഷികളെ ഏറെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവയെ കൂട്ടിലിട്ട് വളർത്തിയിരുന്ന ഗ്രാമീണ ജനത ഇവിടെയുണ്ടായിരുന്നു. മനുഷ്യ ശബ്ദം അനുകരിക്കുന്ന തത്തയും മാടത്തയുമായിരുന്നു പണ്ടൊക്കെ അവരോട് ഏറെ കൂട്ടുകൂടിയിരുന്നത്. കൂട്ടിലടച്ച തത്തമ്മയ്ക്കും മാടത്തയ്ക്കും പാലും പഴവും നെന്മണിയും പയർമണിയും തിന്നാൻ നൽകിയിരുന്നു. മുറ്റത്ത് ചിക്കിപ്പരക്കുന്ന കോഴിയും കുഞ്ഞുങ്ങളും ആനന്ദക്കാഴ്ച എന്നതുപോലെ വരുമാനവുമായിരുന്നു. ഇന്നിപ്പോൾ പുതിയ കാലത്ത് തത്തയ്ക്കും മൈനയ്ക്കും പകരം കൂട്ടിൽ ലവ് ബേഡുകളാണുള്ളത്. അതിന്റെ പിന്നിൽ കച്ചവടക്കണ്ണുകളും ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. കാലത്തുണരുമ്പോൾ ആദ്യം മൊബൈൽ ഫോൺ തപ്പുന്നവർക്ക് എന്ത് പ്രഭാതക്കാഴ്ച, എന്ത് കിളിപ്പാട്ടുകൾ! അടഞ്ഞ ജനാലകൾക്കപ്പുറത്തെ കാഴ്ച കാണാൻ ആധുനിക മനുഷ്യന് നേരമെവിടെ! നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് കുട്ടികൾ പാടത്തും പറമ്പിലും ആർത്തുല്ലസിച്ച് പ്രകൃതിയോട് ചേർന്നിണങ്ങിക്കഴിഞ്ഞവരാണ്. ഇന്ന് പുലർകാലെ സ്കൂൾ യൂണിഫോം അണിഞ്ഞ് ട്യൂഷൻ സെന്ററിലേക്കും പിന്നീട് സ്കൂളിലേക്കും പോകുന്ന കുട്ടികൾ ബാക്കി നേരം മൊബൈലിൽ ഗെയിം കളിച്ചു തീർക്കും. ഷൂസിട്ട കുഞ്ഞിക്കാലുകൾ മണ്ണിന്റെ സ്പർശനമേ അറിയുന്നില്ല. എവിടെ നേരം എന്ന് ചോദിക്കും. മുറ്റത്തെ ചെറുമരത്തിലെ കുഞ്ഞിക്കിളിയെ കാണാൻ എവിടെ നേരം! പ്രകൃതിക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. എങ്കിലും ദൂരെ എവിടെയോ

0: പുലരിയിലെ പാട്ടുകാർ. ചിത്രീകരണം സമാപിക്കുന്നു. രചന സജി എണ്ണക്കാട്. ആഖ്യാനം ലിജി അനിൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
1: ഗ്രാമകേരളം സമാപിച്ചു. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ജി വേണുഗോപാലും അരുന്ധതിയും ചേർന്ന് ആലപിച്ചത്.

0: മണ്ണലും വെറുതെ അശ്രുതി ഒന്നു മൂളി വനപുല്ലാങ്കുഴലൂതിയ തന്നലും വെറുതെ അശ്രുതി ഒന്നു മൂളി.
1: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഇന്ന് മലയാളം പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പമുണ്ടായത് ജിജി പി എസ്. ഏവർക്കും സ്നേഹാശംസകൾ.